0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ഓഗസ്റ്റ് മാസം 15 തീയതി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും നാം ആഘോഷിക്കുകയാണ്. ഈ രണ്ട് പ്രധാന ആഘോഷങ്ങളും സ്വാതന്ത്ര്യമെന്ന വലിയ മൂല്യത്തെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ചിന്തകളാണ് നാം ഇനി ശ്രവിക്കുന്നത്.

ആഗസ്റ്റ് മാസം 15-ാം തീയതി ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം അത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആത്മാഭിമാനം അനുഭവിക്കുവാൻ ഉള്ള ദിവസമാണെങ്കിൽ, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം പകരുന്ന മറ്റൊന്ന് അത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ എന്നതുകൂടിയാണ്. ഭാരതാംബയുടെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും ഒരേ ദിവസം വന്നെത്തുന്നത് വിമോചനത്തിന്റെ രണ്ട് വ്യത്യസ്ത തലങ്ങളെ ധ്യാനിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ഒന്ന് രാഷ്ട്രീയവും ലൗകികവുമായ മോചനമാണെങ്കിൽ മറ്റൊന്ന് ആത്മീയവും നിത്യവുമായ വിജയമാണ്. ഈ രണ്ട് സംഭവങ്ങളുടെയും അന്തസ്സത്ത സ്വാതന്ത്ര്യം എന്ന വികാരം തന്നെയാണ്. വിദേശാധിപത്യത്തിൽ നിന്നും ബാഹ്യമായ ചങ്ങലകളിൽ നിന്നും ഒരു ജനത നേടിയെടുത്ത സ്വാതന്ത്ര്യവും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒരു വ്യക്തി നേടിയെടുത്ത പരിപൂർണ വിമോചനവും ഇവിടെ ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്നു. ഈ മഹത്തായ ദിനത്തിൽ ഭാരതീയ പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ കടമകളെയും ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിലുള്ള നമ്മുടെ ആത്മീയ വിളിയെയും നാം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യദിനം ഒരു ജനതയുടെ ആത്മവീര്യത്തിന്റെ പ്രതീകമാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിദേശാധിപത്യത്തിന്റെ ചങ്ങലകൾ തകർത്തെറിയുവാൻ ഭാരതത്തിന്റെ വീരപുത്രന്മാരും പുത്രിമാരും നടത്തിയ പോരാട്ടം ലോക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത അധ്യായമാണ്. അഹിംസ എന്ന വജ്രായുധത്തിലൂടെ മഹാത്മാഗാന്ധി നയിച്ച പോരാട്ടം കേവലം ഒരു രാഷ്ട്രീയ സമരമായിരുന്നില്ല, മറിച്ച് അത് ആത്മശുദ്ധീകരണത്തിന്റെ കൂടി വഴിയായിരുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന ബൈബിൾ വചനം ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു സത്യം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട്. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊണ്ട ആയിരക്കണക്കിന് സമരസേനാനികളുടെ രക്തവും വിയർപ്പും കൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഏക ലക്ഷ്യം ഭാരതം, അതിന്റെ പൂർവ്വപ്രതാപം വീണ്ടെടുക്കുക എന്നതായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം എന്നത് ലഭിച്ചുകഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ഓരോ തലമുറയും കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ്. ഭയമില്ലാത്ത മനസ്സും ഉയർത്തിപ്പിടിച്ച ശിരസ്സുമുള്ള ഒരു ഭാരതത്തെക്കുറിച്ച് ടാഗോർ സ്വപ്നം കണ്ടത് ഇന്നും പ്രസക്തമാണ്. 1947 കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണോ എന്നതാണ്. വിശപ്പിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയുള്ളൂ. കാലങ്ങളായി കത്തോലിക്കാ സഭയുടെ പരിശുദ്ധ പിതാക്കന്മാർ ലോകമനസാക്ഷിയോട് ഉന്നയിക്കുന്ന ഈ ചോദ്യം ഇന്ന് പ്രത്യേകമായി ഭാരതീയരായ നമ്മെ ഒരു ആത്മശോധനയ്ക്ക് വിധേയരാക്കണം. എല്ലാ പൗരന്മാരുടെയും സംരക്ഷണം ഉറപ്പു നൽകുവാൻ രൂപം കൊണ്ട ഭരണഘടന ഇന്നത്തെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നുണ്ടോ, അതോ പ്രത്യയ ശാസ്ത്രങ്ങളുടെ കുത്തൊഴുക്കിൽ നമ്മുടെ സഹോദരങ്ങൾ മുങ്ങിത്താഴുകയാണോ എന്നും നാം നമ്മോട് ചോദിക്കണം. ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന മൂല്യങ്ങളാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ നാം നമ്മെ തന്നെ വിശേഷിപ്പിക്കുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഈ ഓരോ വാക്കിനും പിന്നിൽ വലിയ അർത്ഥതലങ്ങളുണ്ട്. എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുക എന്നത് ഭരണഘടനയുടെ പ്രാഥമിക ലക്ഷ്യമാണ്. ചിന്തിക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആരാധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകുന്നു. പദവിയിലും അവസരങ്ങളിലും സമത്വം ഉറപ്പാക്കുന്നതോടൊപ്പം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും കാത്തുസൂക്ഷിക്കുന്ന സാഹോദര്യം വളർത്തുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മൂല്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അസ്വസ്ഥജനകമായ മാറ്റങ്ങൾ ദൃശ്യമാണ്. ജനാധിപത്യ സ്ഥാപനങ്ങൾ നേരിടുന്ന ഭീഷണികളും വർദ്ധിച്ചുവരുന്ന വർഗീയതയും നമ്മുടെ ഐക്യത്തിന് പോറലേൽപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ അവരനെ ചേർത്തു നിർത്തുവാൻ, അവന്റെ വേദനകളിലേക്ക് കടന്നു ചെല്ലുവാൻ, അവന്റെ മുറിവുകൾ വെച്ചുകിട്ടുവാൻ, അപ്രകാരം ഒരു നല്ല സമരിയക്കാരനായി മാറുവാനും അങ്ങനെ ഏവരെയും ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുവാൻ നമുക്ക് കടമയുണ്ട്. സമകാലീന ഭാരതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ വേദനാജനകമാണ്. സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അഗാധമായ വിടവ് വർദ്ധിച്ചുവരികയാണ്. അതിനാൽ ക്രിസ്തു നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ വാഗ്ദാനത്തിൽ ശരണം വെച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയായ ഭാരതീയനും. നീതിക്കുവേണ്ടി വിശക്കുകയും
ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പഠിപ്പിച്ചത്. അതിനാൽ സമൂഹത്തിൽ നീതി നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യ എല്ലാവർക്കും തുല്യനീതിയും അന്തസ്സും ലഭിക്കുന്ന ഇടമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നാം ഭയം കൂടാതെ മുന്നിട്ടിറങ്ങണം. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ക്രൈസ്തവ വീക്ഷണത്തിൽ സ്വാതന്ത്ര്യം എന്നത് കേവലം ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള അനുവാദമല്ല, അത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് സ്വാതന്ത്ര്യത്തിനാണ്. അതിനാൽ ഉറച്ചു നിൽക്കുവിൻ. വീണ്ടും അടിമത്തത്തിന്റെ നുകത്തിനടിയിൽ പെടരുത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നതുപോലെ മനുഷ്യൻ സ്വയം പര്യാപ്തനാണെന്നും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ചിന്ത തെറ്റായ സ്വാതന്ത്ര്യബോധമാണ്. ധാർമ്മിക നിയമങ്ങളെ ലംഘിക്കുമ്പോൾ മനുഷ്യൻ സ്വന്തം സ്വാതന്ത്ര്യത്തെയാണ് ഇല്ലാതാക്കുന്നത്. തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ പാപത്തിന്റെ അടിമയായി മാറുന്നു. ഇത് നമ്മുടെ സഹോദരങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം എന്നത് നന്മയെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. നന്മയ്ക്കും തിന്മയ്ക്കുമിടയിൽ സംശയിച്ചു നിൽക്കുന്നതല്ല സ്വാതന്ത്ര്യം, മറിച്ച് നന്മ തിരഞ്ഞെടുക്കുവാനുള്ള ആന്തരികമായ കരുത്താണത്. തിന്മ തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത പോലും ഇല്ലാത്ത വിധം നന്മ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നതിനെ അദ്ദേഹം വിശുദ്ധി എന്ന് വിളിക്കുന്നു. അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും ഗാന്ധിജി ലക്ഷ്യം വെച്ചതും ഒരുതരം ആന്തരിക സ്വാതന്ത്ര്യമായിരുന്നു. പുറത്തുള്ള ശത്രുവിനേക്കാൾ ഉള്ളിലുള്ള തിന്മയെ ജയിക്കുന്നതാണ് വലിയ വിജയമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ഒരു ആന്തരിക സ്വാതന്ത്ര്യം എന്നും തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാ മറിയം. ഒരുപക്ഷെ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നുതന്നെ ആഘോഷിക്കുന്നതിൽ നാം ഏറെ അഭിമാനിക്കേണ്ടതാണ്. കാരണം മറിയത്തിന്റെ ജീവിതം സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. അവളുടെ ജീവിതം പൂർണമായും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടതായിരുന്നു. എന്നാൽ ആ കീഴ്പ്പെടൽ അവളെ അടിമയാക്കുകയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രയായ വ്യക്തിയാക്കി മാറ്റുകയാണ് ചെയ്തത്. പാപ്പായുടെ പ്രസംഗകനായ കർദിനാൾ റനിയേറോ കന്താലമേസ പറയുന്നത് ഇപ്രകാരമാണ്: മറിയത്തിന്റെ ഫിയാത്ത് അഥവാ ഇതാ കർത്താവിന്റെ ദാസി എന്ന വാക്കുകൾ ചരിത്രത്തിലെ ആദ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റുപറച്ചിലായിരുന്നു. കാരണം അത് യാതൊരു നിർബന്ധവുമില്ലാതെ സ്നേഹത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഉയർന്നുവന്ന സമ്മതമായിരുന്നു. ദൈവത്തോട് ശരിയെന്ന് പറയുവാനുള്ള അവളുടെ തീരുമാനം മനുഷ്യകുലത്തിന്റെ തന്നെ വിമോചനത്തിന് വഴിയൊരുക്കി. രക്ഷാകര ചരിത്രത്തിൽ നാല് പ്രധാന ഫിയാത്തുകൾ അഥവാ സമ്മതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തേത് സൃഷ്ടിസമയത്ത് ദൈവം പറഞ്ഞ വെളിച്ചം ഉണ്ടാകട്ടെ എന്നതാണ്. ഈ വാക്കിലൂടെയാണ് പ്രപഞ്ചം നിലവിൽ വന്നത്. രണ്ടാമത്തേത് മറിയത്തിന്റെ സമ്മതമാണ്: നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ സമ്മതത്തിലൂടെ ദൈവം മനുഷ്യനായി അവതരിച്ചു. മൂന്നാമത്തേത് ഗത്സമയൻ തോട്ടത്തിൽ വെച്ച് യേശു പിതാവായ ദൈവത്തിന് നൽകിയ സമ്മതമാണ്: എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഈ സമ്മതമാണ് കുരിശിലെ ബലിയിലൂടെ ലോകത്തിനു മുഴുവൻ രക്ഷ നൽകിയത്. നാലാമത്തെ സമ്മതം നാം ഓരോ ദിവസവും ചൊല്ലുന്ന കർത്തൃപ്രാർത്ഥനയിലുണ്ട്: അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥനയിലൂടെ നാം മറിയത്തിന്റെ സമ്മതത്തെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. നാം ഓരോ തവണ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും മറിയത്തോടൊപ്പം ദൈവഹിതത്തിന് അതേ എന്നു മറുപടി നൽകുന്നു. ഈ ഒരു അതേ പറയലാണ് യഥാർത്ഥ വിമോചനത്തിന്റെ വഴി. ദൈവത്തിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കുമ്പോൾ നാം മറ്റെല്ലാ ലൗകിക അടിമത്തങ്ങളിൽ നിന്നും മോചിതരാകുന്നു. മറിയത്തിന്റെ ഉപാധികളില്ലാത്ത ഈ സമ്മതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മാതൃകയാകണം. മറിയത്തിന്റെ സ്വാതന്ത്ര്യം കേവലം ഒരു വാക്കിലൊതുങ്ങിയില്ല, അത് തന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ വേദനകളെയും കുരിശിന്റെ ചുവട് വരെയുള്ള യാത്രയെയും ഏറ്റെടുക്കുവാനുള്ള തീരുമാനമായിരുന്നു. ദൈവഹിതത്തിനു മുൻപിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത് എന്ന് പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗാരോപണം കേവലം ആത്മാവിന്റെ മാത്രമല്ല, ശരീരത്തിന്റെ കൂടി വിജയമാണ്. മറിയം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് നമ്മുടെ ശരീരത്തിന്റെ പരിശുദ്ധിയെയും അന്തസ്സിനെയും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? മറിയത്തിന്റെ ശരീരം പാപത്തിന്റെ അശുദ്ധി ഏൽക്കാത്തതായിരുന്നു. അതാണ് അവളെ നശ്വരമായ മരണത്തിൽ നിന്നും സ്വതന്ത്രയാക്കിയത്. ഈ സത്യം നമ്മുടെ ജീവിതത്തിലും വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനുള്ള ആഹ്വാനമാണ്. ലഹരികൾക്കും
അനാചാരങ്ങൾക്കും അധാർമികതയ്ക്കും അടിമപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരിക്കലും രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൂർണ്ണമായി അനുഭവിക്കുക സാധ്യമല്ല. നമ്മെ തളച്ചിട്ടിരിക്കുന്ന ആന്തരികമായ ചങ്ങലകൾ പൊട്ടിക്കുമ്പോഴാണ് പുറത്തുള്ള ലോകം കൂടുതൽ പ്രകാശമാനമാകുന്നത്. അതിനാൽ വിശുദ്ധി എന്നത് ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് ലോകത്തെ ദൈവഹിതത്തിനനുസരിച്ച് നവീകരിക്കുവാനുള്ള കരുത്താണ്. ഈ സുദിനത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെയും മറിയത്തിന്റെ സ്വർഗാരോപണത്തെയും കൂട്ടിയിണക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ സന്ദേശം ഉത്തരവാദിത്വമുള്ള സ്വാതന്ത്ര്യത്തിന്റേതാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ദൈവത്തിലുള്ള ആശ്രയത്വമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. മറിയത്തെപ്പോലെ ദൈവഹിതത്തിന് ജീവിതം വിട്ടുകൊടുക്കുന്നവർ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരികളാണ്. അത് യുദ്ധത്തിന്റെയോ വിനാശത്തിന്റെയോ വിപ്ലവമല്ല, മറിച്ച് സ്നേഹത്തിന്റെ വിപ്ലവമാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ പതറാതെ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നന്മയുടെ ഭാഗത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ ഉയരുന്ന അസ്വസ്ഥതകൾ ഒരിക്കലും പ്രത്യയശാസ്ത്രങ്ങളുടെ മറവിൽ നമ്മുടെ ആന്തരിക സ്വാതന്ത്ര്യം കവർന്നെടുക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പേമാരിയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും തൽഫലമുള്ള ദുരിതങ്ങളുടെയും നിമിഷങ്ങളിൽ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ മനുഷ്യർ തമ്മിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടായ്മയെ രാഷ്ട്രീയ ലാഭങ്ങളുടെയോ വ്യക്തി താൽപ്പര്യങ്ങളുടെയോ രാക്ഷസകരങ്ങൾ കവർന്നെടുക്കാതിരിക്കട്ടെ. പോൾ യോഗ്യവീടൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം തുടർന്ന് നമുക്ക് ശ്രവിക്കാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ഓഗസ്റ്റ് മാസം 15 തീയതി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും നാം ആഘോഷിക്കുകയാണ്. ഈ രണ്ട് പ്രധാന ആഘോഷങ്ങളും സ്വാതന്ത്ര്യമെന്ന വലിയ മൂല്യത്തെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ചിന്തകളാണ് നാം ഇനി ശ്രവിക്കുന്നത്.

ആഗസ്റ്റ് മാസം 15-ാം തീയതി ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം അത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആത്മാഭിമാനം അനുഭവിക്കുവാൻ ഉള്ള ദിവസമാണെങ്കിൽ, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം പകരുന്ന മറ്റൊന്ന് അത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ എന്നതുകൂടിയാണ്. ഭാരതാംബയുടെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും ഒരേ ദിവസം വന്നെത്തുന്നത് വിമോചനത്തിന്റെ രണ്ട് വ്യത്യസ്ത തലങ്ങളെ ധ്യാനിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ഒന്ന് രാഷ്ട്രീയവും ലൗകികവുമായ മോചനമാണെങ്കിൽ മറ്റൊന്ന് ആത്മീയവും നിത്യവുമായ വിജയമാണ്. ഈ രണ്ട് സംഭവങ്ങളുടെയും അന്തസത്ത സ്വാതന്ത്ര്യം എന്ന വികാരം തന്നെയാണ്. വിദേശാധിപത്യത്തിൽ നിന്നും ബാഹ്യമായ ചങ്ങലകളിൽ നിന്നും ഒരു ജനത നേടിയെടുത്ത സ്വാതന്ത്ര്യവും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒരു വ്യക്തി നേടിയെടുത്ത പരിപൂർണ വിമോചനവും ഇവിടെ ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്നു. ഈ മഹത്തായ ദിനത്തിൽ ഭാരതീയ പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ കടമകളെയും ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിലുള്ള നമ്മുടെ ആത്മീയ വിളിയെയും നാം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യദിനം ഒരു ജനതയുടെ ആത്മവീര്യത്തിന്റെ പ്രതീകമാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിദേശാധിപത്യത്തിന്റെ ചങ്ങലകൾ തകർത്തെറിയുവാൻ ഭാരതത്തിന്റെ വീരപുത്രന്മാരും പുത്രിമാരും നടത്തിയ പോരാട്ടം ലോക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത അധ്യായമാണ്. അഹിംസ എന്ന വജ്രായുധത്തിലൂടെ മഹാത്മാഗാന്ധി നയിച്ച പോരാട്ടം കേവലം ഒരു രാഷ്ട്രീയ സമരമായിരുന്നില്ല, മറിച്ച് അത് ആത്മശുദ്ധീകരണത്തിന്റെ കൂടി വഴിയായിരുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന ബൈബിൾ വചനം ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു സത്യം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട്. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊണ്ട ആയിരക്കണക്കിന് സമരസേനാനികളുടെ രക്തവും വിയർപ്പും കൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഏക ലക്ഷ്യം ഭാരതം അതിന്റെ പൂർവപ്രതാപം വീണ്ടെടുക്കുക എന്നതായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം എന്നത് ലഭിച്ചു കഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ഓരോ തലമുറയും കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ്. ഭയമില്ലാത്ത മനസ്സും ഉയർത്തിപ്പിടിച്ച ശിരസുമുള്ള ഒരു ഭാരതത്തെക്കുറിച്ച് ടാഗോർ സ്വപ്നം കണ്ടത് ഇന്നും പ്രസക്തമാണ്. 1947 കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണോ എന്നതാണ്. വിശപ്പിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയുള്ളൂ. കാലങ്ങളായി കത്തോലിക്കാ സഭയുടെ പരിശുദ്ധ പിതാക്കന്മാർ ലോകമനസാക്ഷിയോട് ഉന്നയിക്കുന്ന ഈ ചോദ്യം ഇന്ന് പ്രത്യേകമായി ഭാരതീയരായ നമ്മെ ഒരു ആത്മശോധനയ്ക്ക് വിധേയരാക്കണം. എല്ലാ പൗരന്മാരുടെയും സംരക്ഷണം ഉറപ്പു നൽകുവാൻ രൂപം കൊണ്ട ഭരണഘടന ഇന്നത്തെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നുണ്ടോ, അതോ പ്രത്യയ ശാസ്ത്രങ്ങളുടെ കുത്തൊഴുക്കിൽ നമ്മുടെ സഹോദരങ്ങൾ മുങ്ങിത്താഴുകയാണോ എന്നും നാം നമ്മോട് ചോദിക്കണം. ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന മൂല്യങ്ങളാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ നാം നമ്മെ തന്നെ വിശേഷിപ്പിക്കുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഈ ഓരോ വാക്കിനും പിന്നിൽ വലിയ അർത്ഥതലങ്ങളുണ്ട്. എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുക എന്നത് ഭരണഘടനയുടെ പ്രാഥമിക ലക്ഷ്യമാണ്. ചിന്തിക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആരാധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകുന്നു. പദവിയിലും അവസരങ്ങളിലും സമത്വം ഉറപ്പാക്കുന്നതോടൊപ്പം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും കാത്തുസൂക്ഷിക്കുന്ന സാഹോദര്യം വളർത്തുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മൂല്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അസ്വസ്ഥജനകമായ മാറ്റങ്ങൾ ദൃശ്യമാണ്. ജനാധിപത്യ സ്ഥാപനങ്ങൾ നേരിടുന്ന ഭീഷണികളും വർദ്ധിച്ചുവരുന്ന വർഗീയതയും നമ്മുടെ ഐക്യത്തിന് പോറലേൽപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ അവരനെ ചേർത്തു നിർത്തുവാൻ, അവന്റെ വേദനകളിലേക്ക് കടന്നു ചെല്ലുവാൻ, അവന്റെ മുറിവുകൾ വെച്ചുകെട്ടുവാൻ, അപ്രകാരം ഒരു നല്ല സമരിയക്കാരനായി മാറുവാനും അങ്ങനെ ഏവരെയും ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുവാൻ നമുക്ക് കടമയുണ്ട്. സമകാലീന ഭാരതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ വേദനാജനകമാണ്. സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അഗാധമായ വിടവ് വർദ്ധിച്ചുവരികയാണ്. അതിനാൽ ക്രിസ്തു നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ വാഗ്ദാനത്തിൽ ശരണം വെച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയായ ഭാരതീയനും. നീതിക്കുവേണ്ടി വിശക്കുകയും
ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പഠിപ്പിച്ചത്. അതിനാൽ സമൂഹത്തിൽ നീതി നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യ എല്ലാവർക്കും തുല്യനീതിയും അന്തസ്സും ലഭിക്കുന്ന ഇടമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നാം ഭയം കൂടാതെ മുന്നിട്ടിറങ്ങണം. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ക്രൈസ്തവ വീക്ഷണത്തിൽ സ്വാതന്ത്ര്യം എന്നത് കേവലം ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള അനുവാദമല്ല, അത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് സ്വാതന്ത്ര്യത്തിനാണ്. അതിനാൽ ഉറച്ചു നിൽക്കുവിൻ, വീണ്ടും അടിമത്തത്തിന്റെ നുകത്തിനടിയിൽ പെടരുത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ സ്വയം പര്യാപ്തനാണെന്നും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ചിന്ത തെറ്റായ സ്വാതന്ത്ര്യബോധമാണ്. ധാർമ്മിക നിയമങ്ങളെ ലംഘിക്കുമ്പോൾ മനുഷ്യൻ സ്വന്തം സ്വാതന്ത്ര്യത്തെയാണ് ഇല്ലാതാക്കുന്നത്. തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ പാപത്തിന്റെ അടിമയായി മാറുന്നു. ഇത് നമ്മുടെ സഹോദരങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം എന്നത് നന്മയെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. നന്മയ്ക്കും തിന്മയ്ക്കുമിടയിൽ സംശയിച്ചു നിൽക്കുന്നതല്ല സ്വാതന്ത്ര്യം, മറിച്ച് നന്മ തിരഞ്ഞെടുക്കുവാൻ

ക്രിസ്തുവിന്റെ അന്നുതന്നെ ആഘോഷിക്കുന്നതിൽ നാം ഏറെ അഭിമാനിക്കേണ്ടതാണ്. കാരണം മറിയത്തിന്റെ ജീവിതം സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. അവളുടെ ജീവിതം പൂർണമായും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടതായിരുന്നു. എന്നാൽ ആ കീഴ്പ്പെടൽ അവളെ അടിമയാക്കുകയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രയായ വ്യക്തിയാക്കി മാറ്റുകയാണ് ചെയ്തത്. പാപ്പായുടെ പ്രസംഗകനായ കർദിനാൾ റനിയേറോ കന്താലമേസ പറയുന്നത് ഇപ്രകാരമാണ്: മറിയത്തിന്റെ ഫിയാത്ത് അഥവാ ഇതാ കർത്താവിന്റെ ദാസി എന്ന വാക്കുകൾ ചരിത്രത്തിലെ ആദ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റുപറച്ചിലായിരുന്നു. കാരണം അത് യാതൊരു നിർബന്ധവുമില്ലാതെ സ്നേഹത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഉയർന്നുവന്ന സമ്മതമായിരുന്നു. ദൈവത്തോട് ശരിയെന്ന് പറയുവാനുള്ള അവളുടെ തീരുമാനം മനുഷ്യകുലത്തിന്റെ തന്നെ വിമോചനത്തിന് വഴിയൊരുക്കി. രക്ഷാകര ചരിത്രത്തിൽ നാല് പ്രധാന ഫിയാത്തുകൾ അഥവാ സമ്മതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തേത് സൃഷ്ടിസമയത്ത് ദൈവം പറഞ്ഞ വെളിച്ചം ഉണ്ടാകട്ടെ എന്നതാണ്. ഈ വാക്കിലൂടെയാണ് പ്രപഞ്ചം നിലവിൽ വന്നത്. രണ്ടാമത്തേത് മറിയത്തിന്റെ സമ്മതമാണ്: നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ സമ്മതത്തിലൂടെ ദൈവം മനുഷ്യനായി അവതരിച്ചു. മൂന്നാമത്തേത് ഗത്സമയൻ തോട്ടത്തിൽ വെച്ച് യേശു പിതാവായ ദൈവത്തിന് നൽകിയ സമ്മതമാണ്: എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഈ സമ്മതമാണ് കുരിശിലെ ബലിയിലൂടെ ലോകത്തിനു മുഴുവൻ രക്ഷ നൽകിയത്. നാലാമത്തെ സമ്മതം നാം ഓരോ ദിവസവും ചൊല്ലുന്ന കർത്തൃപ്രാർത്ഥനയിലുണ്ട്: അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥനയിലൂടെ നാം മറിയത്തിന്റെ സമ്മതത്തെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. നാം ഓരോ തവണ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും മറിയത്തോടൊപ്പം ദൈവഹിതത്തിന് അതേ എന്നു മറുപടി നൽകുന്നു. ഈ ഒരു അതേ പറയലാണ് യഥാർത്ഥ വിമോചനത്തിന്റെ വഴി. ദൈവത്തിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കുമ്പോൾ നാം മറ്റെല്ലാ ലൗകിക അടിമത്തങ്ങളിൽ നിന്നും മോചിതരാകുന്നു. മറിയത്തിന്റെ ഉപാധികളില്ലാത്ത ഈ സമ്മതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മാതൃകയാകണം. മറിയത്തിന്റെ സ്വാതന്ത്ര്യം കേവലം ഒരു വാക്കിലൊതുങ്ങിയില്ല. അത് തന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ വേദനകളെയും കുരിശിന്റെ ചുവടുവരെയുള്ള യാത്രയെയും ഏറ്റെടുക്കുവാനുള്ള തീരുമാനമായിരുന്നു. ദൈവഹിതത്തിനു മുൻപിൽ പൂർണമായി വിട്ടുകൊടുക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത് എന്ന് പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗാരോപണം കേവലം ആത്മാവിന്റെ മാത്രമല്ല, ശരീരത്തിന്റെ കൂടി വിജയമാണ്. മറിയം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് നമ്മുടെ ശരീരത്തിന്റെ പരിശുദ്ധിയെയും അന്തസ്സിനെയും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? മറിയത്തിന്റെ ശരീരം പാപത്തിന്റെ അശുദ്ധി ഏൽക്കാത്തതായിരുന്നു. അതാണ് അവളെ നശ്വരമായ മരണത്തിൽ നിന്നും സ്വതന്ത്രയാക്കിയത്. ഈ സത്യം നമ്മുടെ ജീവിതത്തിലും വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനുള്ള ആഹ്വാനമാണ്. ലഹരികൾക്കും അനാചാരങ്ങൾക്കും അധാർമികതയ്ക്കും അടിമപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരിക്കലും രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൂർണമായി അനുഭവിക്കുക സാധ്യമല്ല. നമ്മെ തളച്ചിട്ടിരിക്കുന്ന ആന്തരികമായ ചങ്ങലകൾ പൊട്ടിക്കുമ്പോഴാണ് പുറത്തുള്ള ലോകം കൂടുതൽ പ്രകാശമാനമാകുന്നത്. അതിനാൽ വിശുദ്ധി എന്നത് ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് ലോകത്തെ ദൈവഹിതത്തിനനുസരിച്ച് നവീകരിക്കുവാനുള്ള കരുത്താണ്. ഈ സുദിനത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെയും മറിയത്തിന്റെ സ്വർഗാരോപണത്തെയും കൂട്ടിയിണക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ സന്ദേശം ഉത്തരവാദിത്വമുള്ള സ്വാതന്ത്ര്യത്തിന്റേതാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ദൈവത്തിലുള്ള ആശ്രയത്വമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. മറിയത്തെപ്പോലെ ദൈവഹിതത്തിന് ജീവിതം വിട്ടുകൊടുക്കുന്നവർ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരികളാണ്. അത് യുദ്ധത്തിന്റെയോ വിനാശത്തിന്റെയോ വിപ്ലവമല്ല, മറിച്ച് സ്നേഹത്തിന്റെ വിപ്ലവമാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ പതറാതെ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നന്മയുടെ ഭാഗത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ ഉയരുന്ന അസ്വസ്ഥതകൾ ഒരിക്കലും പ്രത്യയശാസ്ത്രങ്ങളുടെ മറവിൽ നമ്മുടെ ആന്തരിക സ്വാതന്ത്ര്യം കവർന്നെടുക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പേമാരിയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും തൽഫലമുള്ള ദുരിതങ്ങളുടെയും നിമിഷങ്ങളിൽ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ മനുഷ്യർ തമ്മിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടായ്മയെ രാഷ്ട്രീയ ലാഭങ്ങളുടെയോ വ്യക്തി താൽപ്പര്യങ്ങളുടെയോ രാക്ഷസകരങ്ങൾ കവർന്നെടുക്കാതിരിക്കട്ടെ. പോൾ യോഗ്യവീടൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം തുടർന്ന് നമുക്ക് ശ്രവിക്കാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സുഡാൻ ജനതയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധ പിതാവ്. സുഡാനീസ് സായുധ സേനയും അർദ്ധ മിലിറ്ററി വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള പോരാട്ടം സാധാരണക്കാരായ സുഡാനിലെ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനെ എടുത്തുപറഞ്ഞുകൊണ്ട് സമാധാനത്തിനായി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ അഭ്യർത്ഥന നടത്തി. ഈ പോരാട്ടം രാജ്യത്ത് സമാനതകളില്ലാത്ത മാനുഷിക ദുരന്തമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 9-ാം തീയതി മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിലാണ് പാപ്പ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. കണക്കുകൾ പ്രകാരം 1.5 ലക്ഷത്തിലധികം ആളുകൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സാധാരണക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും രാജ്യം വൻ ക്ഷാമത്തിലേക്കും ആരോഗ്യരംഗം വെല്ലുവിളികളിലേക്കും തള്ളപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സുഡാനിലെ, പ്രത്യേകിച്ച് വടക്കൻ കോർദോഫാൻ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ എൽ ഒബെയ്ദ് നഗരത്തിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. സുഡാനിലെ ജനങ്ങളോടുള്ള തന്റെ ആത്മീയ സാമീപ്യം അറിയിച്ച പാപ്പ പ്രാദേശിക അന്തർദേശീയ ഭരണാധികാരികളോട് സമാധാന അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. പൗരന്മാർക്ക് സഹായമെത്തിക്കുന്നതിനായി മാനുഷിക ഇടനാഴികൾ ഉറപ്പാക്കണമെന്ന് ഞാൻ ഭരണാധികാരികളോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം സുഡാനിൽ ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കുവാനാവശ്യമായ പരിശ്രമങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണ പിന്തുണ നൽകണമെന്നും ഞാൻ ആഹ്വാനം ചെയ്യുന്നു, പാപ്പ പറഞ്ഞു. ഈ ദുരന്തമുഖത്ത് പ്രാർത്ഥനയെന്ന ആയുധം കൈവിടരുതെന്ന് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. യുദ്ധം തീരാ വേദനകളിലേക്ക് നയിക്കുന്നു പാപ്പ. ഉക്രൈനിലും റഷ്യയിലും തുടരുന്ന രൂക്ഷമായ പോരാട്ടങ്ങളിൽ നിരപരാധികളായ സാധാരണക്കാരും കുട്ടികളും കൊല്ലപ്പെടുകയും പരിക്കുകളേൽക്കുകയും ചെയ്യുന്ന സംഭവങ്ങളിൽ ലിയോ 14-ാമൻ പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തത്തിന് ഇരകളായവരോടും പരിക്കേറ്റവരോടും യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന എല്ലാവരോടും തന്റെ ആത്മീയ സാമീപ്യവും പ്രാർത്ഥനകളും പാപ്പ അറിയിച്ചു. ഓഗസ്റ്റ് മാസം 9-ാം തീയതി വത്തിക്കാൻ ചതുരത്തിൽ നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പ ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഇരുപക്ഷവും സാധാരണക്കാരെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും പാപ്പ ശക്തമായി ആവശ്യപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ മനുഷ്യത്വരഹിതമാണെന്നും സമാധാനത്തിനുള്ള എല്ലാ വഴികളും അടയ്ക്കുന്നതാണെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. യുദ്ധമുഖത്ത് നിസ്സഹായരായ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തിരമായി ഇടപെടണമെന്നും പാപ്പ തന്റെ ആഹ്വാനത്തിൽ ആവർത്തിച്ചു വ്യക്തമാക്കി. യുദ്ധം കൂടുതൽ യുദ്ധങ്ങളിലേക്കും തീരാത്ത വേദനകളിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ എന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. യുവജനങ്ങൾ വിശുദ്ധരുടെ ജീവിത മാതൃകകളാൽ പ്രചോദിതരാകണം പാപ്പ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് മുൻപ് കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ചും ലത്തീൻ സഭയിൽ വിവിധ ദിവസങ്ങളിലായി തിരുനാളുകൾ ആഘോഷിക്കുന്ന വിശുദ്ധരുടെ കാര്യം പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ യുവജനങ്ങളോട് സംസാരിച്ചു. ഓഗസ്റ്റ് മാസം 9-ാം തീയതി മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പ ഈ വിശുദ്ധരുടെ ജീവിത മാതൃകകൾ യുവജനങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനം നൽകുമാറാകട്ടെയെന്ന് ആശംസിച്ചത്. വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ എഡിത്ത് സ്റ്റെയിൻ, വിശുദ്ധ ലോറൻസ്, അസീസിയിലെ വിശുദ്ധ ക്ലാര എന്നിവരുടെ പേരുകളാണ് പാപ്പ എടുത്തു പറഞ്ഞത്. ഇറ്റലിയിലെ മിലാനിൽ നിന്നും റോമിൽ കാൽനട തീർത്ഥാടനത്തിനെത്തിയ യുവാക്കളെ പാപ്പ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. യുവാക്കൾ പ്രത്യാശയുടെ അടയാളങ്ങളാണെന്നും പാപ്പ വിശേഷിപ്പിച്ചു. ദക്ഷിണ കൊറിയയിലെ സെയൂളിൽ കത്തോലിക്ക സാംസ്കാരിക മേള 2027 ആഗോള യുവജന സംഗമത്തിന് വേദിയാകുന്ന ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സെയൂളിൽ ഓഗസ്റ്റ് മാസം 8-9 തീയതികളിലായി കാത്തലിക് കൾച്ചർ ഫെയർ കത്തോലിക്ക സാംസ്കാരിക മേള സംഘടിപ്പിച്ചു. കൊറിയയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെ അവഗണിച്ചും ആയിരക്കണക്കിനാളുകൾ മേളയിൽ പങ്കാളികളായി. അംഗങ്ങൾക്ക് വിവിധ സന്യാസ സഭകളിലെ അംഗങ്ങളുമായി സംസാരിക്കുവാനും സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും വൊക്കേഷൻ കഫേയും പ്രാർത്ഥനയ്ക്കും അനുരഞ്ജന കൂദാശ സ്വീകരിക്കുവാനുമായി റിക്കൺസീലിയേഷൻ പാർക്ക് എന്നിങ്ങനെയുള്ള പ്രത്യേക സൗകര്യങ്ങളും തദവസരത്തിൽ ഒരുക്കിയിരുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ച കൊറിയൻ സാംസ്കാരിക മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മേള സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 9 ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. പതിവ് പോലെ ഈ ഞായറാഴ്ചയും ലിയോ 14 പാപ്പ വത്തിക്കാനിൽ പൊതുവായ മധ്യാഹ്ന പ്രാർത്ഥന നയിച്ചു. ഉഷ്ണം അതിശക്തമായിരുന്നുവെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നതിന് വിവിധ രാജ്യക്കാരായിരുന്ന നിരവധി വിശ്വാസികൾ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക അങ്കണത്തിലും ചത്തുര സീമയിലുള്ള സ്തംഭാവലിക്കിടയിലും പരിസരത്തുമായി സന്നിഹിതരായിരുന്നു. സൂര്യാംശുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് പലരും കുടകൾ ചൂടുകയും തൊപ്പികൾ അണിയുകയും ചെയ്തിരുന്നു. മധ്യാഹ്ന പ്രാർത്ഥനയ്ക്കായി പാപ്പ പതിവ് ജാലകത്തിനരികിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജനസഞ്ചയം കയ്യടിയോടെയും ആരവങ്ങളോടെയും പാപ്പായ്ക്ക് അഭിവാദ്യമർപ്പിച്ചു. റോമിലെ സമയം ഉച്ചയ്ക്ക് 12 ഇന്ത്യയിലെ സമയം ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഇപ്പോഴുള്ള സമയവ്യത്യാസമനുസരിച്ച് വൈകുന്നേരം 3:30 കർത്താവിന്റെ മാലാഖ എന്നാരംഭിക്കുന്ന മധ്യാഹ്ന പ്രാർത്ഥന നയിക്കുന്നതിനു മുൻപ് പാപ്പ നടത്തിയ വിചിന്തനത്തിന് ആധാരം ലത്തീൻ സഭയുടെ ആരാധനക്രമമനുസരിച്ച് ഈ ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 22-33 വചനങ്ങൾ, അതായത് കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചുകൊണ്ട് ശിഷ്യരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന യേശുവിനെയും തുടർന്ന് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ അവരെ ക്ഷണിക്കുന്നതുമായ സുവിശേഷ സംഭവം ആയിരുന്നു. പാപ്പ ഇപ്രകാരം പറഞ്ഞു:
3: Cari fratelli e sorelle, buona domenica. Oggi il Vangelo ci parla di Gesù che sul lago di Galilea raggiunge i discepoli nel mezzo di una tempesta, camminando sulle acque. Dopo il miracolo dei pani e dei pesci, il maestro spinge i suoi a salire in barca e a prendere il largo, mentre lui si ritira sul monte da solo a pregare.
2: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ശുഭഞായർ. ഇന്നത്തെ സുവിശേഷം ഗലീലി കടലിൽ വെച്ച് കൊടുങ്കാറ്റടിക്കുന്ന വേളയിൽ വെള്ളത്തിനുമീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തെത്തുന്ന യേശുവിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. അപ്പത്തിന്റെയും മീനിന്റെയും അത്ഭുതത്തിനു ശേഷം തന്റെ ശിഷ്യന്മാരോട് വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകുവാൻ കർത്താവ് ആവശ്യപ്പെടുകയും ശേഷം അവിടുന്ന് ഏകാന്തമായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലമുകളിലേക്ക് പിൻവാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ തീരത്തുനിന്നും അകന്നപ്പോൾ അവർ കാറ്റിലകപ്പെടുകയും മുൻപോട്ടു പോകുവാൻ ബുദ്ധിമുട്ടുകയും ചെയ്തു. അത്ഭുതകരമായ ഒരു അടയാളത്തിന് സാക്ഷ്യം വഹിച്ച വിജയകരമായ ഒരു അനുഭവത്തിനു ശേഷം ഇപ്പോൾ തിരമാലകളുടെയും എതിരെ വീശുന്ന കാറ്റിന്റെയും ഭീഷണിക്ക് മുൻപിൽ അവർ നിസ്സഹായരും ഭയചകിതരുമായി മാറുന്നു. രാത്രിയുടെ അവസാന യാമത്തിൽ പ്രക്ഷുബ്ധമായ കടലിനു മുകളിലൂടെ യേശു അവരുടെ അടുത്തേക്ക് വരുന്നു. പേടിച്ചുപോയ അവർ അതൊരു ഭൂതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അവിടുന്ന് അവരോട് പറയുന്നു: ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. കർത്താവിന്റെ സാന്നിധ്യം എല്ലാറ്റിനെയും മാറ്റിമറിക്കുന്നു. പത്രോസ് തിരമാലകൾക്ക് മുകളിലൂടെ അവിടുത്തെ അടുത്തേക്ക് കുറച്ചു ചുവടുകൾ നടക്കാൻ പോലും ശ്രമിക്കുന്നു. എന്നാൽ അവൻ ഭയപ്പെട്ട് മുങ്ങിത്താഴുവാൻ തുടങ്ങുമ്പോൾ യേശു അവനെ രക്ഷിക്കുന്നു. എന്നാൽ ഗുരു വഞ്ചിയിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ കൊടുങ്കാറ്റ് ശമിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ആ വിശ്വാസ പ്രഖ്യാപനം സ്വയമേവ ഉയർന്നുവന്നു: സത്യമായും നീ ദൈവപുത്രനാണ്. ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് എന്നാൽ ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചതോ ജനങ്ങൾക്കിടയിൽ വിജയം നേടിയതോ മാത്രം മതിയായിരുന്നില്ല. മറിച്ച് അവർക്ക് സ്വന്തം ബലഹീനതയിലൂടെ കടന്നുപോകേണ്ടി വന്നു. അതിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയേണ്ടി വന്നു. അപ്രകാരമാണ് അവർക്ക് അവിടുത്തെ സാമീപ്യത്തിലേക്ക് തങ്ങളുടെ കണ്ണുകളും ഹൃദയങ്ങളും സത്യസന്ധമായി തുറക്കുവാനും കൊടുങ്കാറ്റിനിടയിലും സമാധാനം കണ്ടെത്തുവാനും സാധിച്ചത്. പിന്നീടൊരിക്കൽ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടാവുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ ഈ മലയോട് ഇവിടുന്ന് മാറി കടലിൽ വീഴുക എന്നു പറഞ്ഞാൽ അത് സംഭവിക്കും. ഇതുതന്നെയാണ് അവർ ആ തടാകത്തിൽ അനുഭവിച്ചറിഞ്ഞത്. മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്രിസ്തുവിന്റെ സമാധാനം ആർത്തലയ്ക്കുന്ന തിരമാലകൾക്കിടയിൽ അവരുടെ അടുത്തേക്കെത്തി. ഈ അത്ഭുതം നമ്മെ ഒരു പ്രധാന കാര്യം പഠിപ്പിക്കുന്നു. ഒന്നാമതായി, വിജയത്തിൽ അമിതമായി അഹങ്കരിക്കാതിരിക്കുവാനും നമ്മെക്കുറിച്ചു തന്നെ വലിയ ഭാവം പുലർത്താതിരിക്കുവാനും, അതേസമയം ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ പോലും നിരാശപ്പെടാതിരിക്കുവാനും ഇതു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രശ്നങ്ങൾക്ക് മുൻപിൽ നാം നിസ്സഹായരാണെന്ന് തോന്നുമ്പോഴും നമ്മുടെ പരിശ്രമങ്ങൾക്കിടയിലും നാം മുൻപോട്ടല്ല പിന്നോട്ടാണ് പോകുന്നതെന്ന് തോന്നുമ്പോഴും നിരാശപ്പെടരുത്. ഏതു സാഹചര്യത്തിലും യേശു നമ്മെ ഉപേക്ഷിക്കുന്നില്ല. പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും അവിടുത്തെ വചനം ശ്രവിക്കുന്നതിലൂടെയും നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിലേക്ക് നാം വിനയത്തോടെ അവിടുത്തെ സ്വീകരിച്ചാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ നമുക്ക് സമാധാനവും വെളിച്ചവും നമ്മുടെ യാത്രയ്ക്ക് കരുത്തും ലഭിക്കും. തന്റെ വിശ്വാസത്താൽ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെട്ട മറിയം ദൈവത്തിലുള്ള ഈ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ഈ വാക്കുകളെ തുടർന്ന് പാപ്പ കർത്താവിന്റെ മാലാഖ എന്നാരംഭിക്കുന്ന ത്രികാല ജപം നയിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്തു.
3: Angelus Domini nunciavit Mariae
4: et concepit de Spiritu Sancto.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
4: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Ecce ancilla Domini.
4: Fiat mi secundum verbum tuum.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
4: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Et verbum caro factum est,
4: et habitavit in nobis.
3: Ave Maria, piena di gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
4: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Ora pro nobis, Sancta Dei Genetrix,
4: ut digni officiamur promissionibus Christi.
3: Oremus. Gratiam tuam quaesumus Domine mentibus nostris infunde, ut qui angelo nunciante Christi filii tui incarnationum coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
4: Amen. Amen.
3: Gloria Patri et Filio et Spiritui Sancto,
4: sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto,
4: sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto,
4: sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
3: Pro fidelibus defunctis requiem aeternam dona eis Domine,
4: et lux perpetua luceat eis,
3: requiescant in pace.
4: Amen. Amen.
3: Dominus vobiscum,
4: et cum spiritu tuo.
3: Sit nomen Domini benedictum,
4: ex omnunc et usque in saeculum.
3: Adiutorium nostrum in nomine Domini,
4: qui fecit caelum et terram.
3: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
4: Amen.
2: തുടർന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടമാടുന്ന യുദ്ധത്തിന്റെ ഭീകരത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഏവരെയും ക്ഷണിച്ചു. പ്രാർത്ഥന അഭ്യർത്ഥനകൾക്ക് ശേഷം പാപ്പ ഏവരെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ വരികളും സംഗീതവും നൽകി ആലപിച്ച ഗാനമാണ് നാം ശ്രവിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 9 ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സുഡാൻ ജനതയ്ക്കുവേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധ പിതാവ്. സുഡാനീസ് സായുധ സേനയും അർദ്ധ മിലിറ്ററി വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള പോരാട്ടം സാധാരണക്കാരായ സുഡാനിലെ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനായി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ അഭ്യർത്ഥന നടത്തി. ഈ പോരാട്ടം രാജ്യത്ത് സമാനതകളില്ലാത്ത മാനുഷിക ദുരന്തമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 9 മധ്യാന പ്രാർത്ഥനാ വേളയിലാണ് പാപ്പ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. കണക്കുകൾ പ്രകാരം 1.5 ലക്ഷത്തിലധികം ആളുകൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സാധാരണക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും രാജ്യം വൻ ക്ഷാമത്തിലേക്കും ആരോഗ്യരംഗം വെല്ലുവിളികളിലേക്കും തള്ളപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സുഡാനിലെ പ്രത്യേകിച്ച് വടക്കൻ കോർദോഫാൻ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ എൽ ഒബെയ്ദ് നഗരത്തിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. സുഡാനിലെ ജനങ്ങളോടുള്ള തന്റെ ആത്മീയ സാമീപ്യം അറിയിച്ച പാപ്പ പ്രാദേശിക അന്തർദേശീയ ഭരണാധികാരികളോട് സമാധാന അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. പൗരന്മാർക്ക് സഹായമെത്തിക്കുന്നതിനായി മാനുഷിക ഇടനാഴികൾ ഉറപ്പാക്കണമെന്ന് ഞാൻ ഭരണാധികാരികളോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം സുഡാനിൽ ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കുവാനാവശ്യമായ പരിശ്രമങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണ പിന്തുണ നൽകണമെന്നും ഞാൻ ആഹ്വാനം ചെയ്യുന്നു, പാപ്പ പറഞ്ഞു. ഈ ദുരന്തമുഖത്ത് പ്രാർത്ഥനയെന്ന ആയുധം കൈവിടരുതെന്ന് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. യുദ്ധം തീരാവേദനകളിലേക്ക് നയിക്കുന്നു, പാപ്പ. ഉക്രൈനിലും റഷ്യയിലും തുടരുന്ന രൂക്ഷമായ പോരാട്ടങ്ങളിൽ നിരപരാധികളായ സാധാരണക്കാരും കുട്ടികളും കൊല്ലപ്പെടുകയും പരിക്കുകളേൽക്കുകയും ചെയ്യുന്ന സംഭവങ്ങളിൽ ലിയോ 14 പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തത്തിന് ഇരകളായവരോടും പരിക്കേറ്റവരോടും യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന എല്ലാവരോടും തന്റെ ആത്മീയ സാമീപ്യവും പ്രാർത്ഥനകളും പാപ്പ അറിയിച്ചു. ഓഗസ്റ്റ് മാസം 9 വത്തിക്കാൻ ചതുരത്തിൽ നടത്തിയ മധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പ ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഇരുപക്ഷവും സാധാരണക്കാരെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും പാപ്പ ശക്തമായി ആവശ്യപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ മനുഷ്യത്വരഹിതമാണെന്നും സമാധാനത്തിനുള്ള എല്ലാ വഴികളും അടയ്ക്കുന്നതാണെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. യുദ്ധമുഖത്ത് നിസ്സഹായരായ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നും പാപ്പ തന്റെ ആഹ്വാനത്തിൽ ആവർത്തിച്ചു വ്യക്തമാക്കി. യുദ്ധം കൂടുതൽ യുദ്ധങ്ങളിലേക്കും തീരാത്ത വേദനകളിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ എന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. യുവജനങ്ങൾ വിശുദ്ധരുടെ ജീവിത മാതൃകകളാൽ പ്രചോദിതരാകണം, പാപ്പ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് മുൻപ് കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ചും ലത്തീൻ സഭയിൽ വിവിധ ദിവസങ്ങളിലായി തിരുനാളുകൾ ആഘോഷിക്കുന്ന വിശുദ്ധരുടെ കാര്യം പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ യുവജനങ്ങളോട് സംസാരിച്ചു. ഓഗസ്റ്റ് മാസം 9 മധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പ ഈ വിശുദ്ധരുടെ ജീവിത മാതൃകകൾ യുവജനങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനം നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചത്. വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ എഡിത് സ്റ്റെയിൻ, വിശുദ്ധ ലോറൻസ്, അസീസിയിലെ വിശുദ്ധ ക്ലാര എന്നിവരുടെ പേരുകളാണ് പാപ്പ എടുത്തു പറഞ്ഞത്. ഇറ്റലിയിലെ മിലാനിൽ നിന്നും റോമിൽ കാൽനട തീർത്ഥാടനത്തിനെത്തിയ യുവാക്കളെ പാപ്പ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. യുവാക്കൾ പ്രത്യാശയുടെ അടയാളങ്ങളാണെന്നും പാപ്പ വിശേഷിപ്പിച്ചു. ദക്ഷിണ കൊറിയയിലെ സെയൂളിൽ കത്തോലിക്ക സാംസ്കാരിക മേള 2027 ആഗോള യുവജന സംഗമത്തിന് വേദിയാകുന്ന ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സെയൂളിൽ ഓഗസ്റ്റ് മാസം 8-9 കാത്തലിക് കൾച്ചർ ഫെയർ കത്തോലിക്ക സാംസ്കാരിക മേള സംഘടിപ്പിച്ചു. കൊറിയയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെ അവഗണിച്ചും ആയിരക്കണക്കിനാളുകൾ മേളയിൽ പങ്കാളികളായി. അംഗങ്ങൾക്ക് വിവിധ സന്യാസ സഭകളിലെ അംഗങ്ങളുമായി സംസാരിക്കുവാനും സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും വൊക്കേഷൻ കഫേയും പ്രാർത്ഥനയ്ക്കും അനുരഞ്ജന കൂദാശ സ്വീകരിക്കുവാനുമായി റിക്കൺസീലിയേഷൻ പാർക്ക് എന്നിങ്ങനെയുള്ള പ്രത്യേക സൗകര്യങ്ങളും തദവസരത്തിൽ ഒരുക്കിയിരുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ച കൊറിയൻ സാംസ്കാരിക മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മേള സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 9 ഞായറാഴ്ച വത്തിക്കാൻ ചത്വരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. പതിവ് പോലെ ഈ ഞായറാഴ്ചയും ലിയോ 14 പാപ്പ വത്തിക്കാനിൽ പൊതുവായ മധ്യാന പ്രാർത്ഥന നയിച്ചു. ഉഷ്ണം അതിശക്തമായിരുന്നുവെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നതിന് വിവിധ രാജ്യക്കാരായിരുന്ന നിരവധി വിശ്വാസികൾ വിശുദ്ധ പത്രോസിന്റെ ബസലിക്ക അങ്കണത്തിലും ചത്തുര സീമയിലുള്ള സ്തംഭാവലിക്കിടയിലും പരിസരത്തുമായി സന്നിഹിതരായിരുന്നു. സൂര്യാംശുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് പലരും കുടകൾ ചൂടുകയും തൊപ്പികൾ അണിയുകയും ചെയ്തിരുന്നു. മധ്യാന പ്രാർത്ഥനയ്ക്കായി പാപ്പ പതിവ് ജാലകത്തിനരികിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജനസഞ്ചയം കയ്യടിയോടെയും ആരവങ്ങളോടെയും പാപ്പായ്ക്ക് അഭിവാദ്യമർപ്പിച്ചു. റോമിലെ സമയം ഉച്ചയ്ക്ക് 12 ഇന്ത്യയിലെ സമയം, ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഇപ്പോഴുള്ള സമയവ്യത്യാസമനുസരിച്ച് വൈകുന്നേരം 3:30 കർത്താവിന്റെ മാലാഖ എന്നാരംഭിക്കുന്ന മധ്യാന പ്രാർത്ഥന നയിക്കുന്നതിന് മുൻപ് പാപ്പ നടത്തിയ വിചിന്തനത്തിന് ആധാരം ലത്തീൻ സഭയുടെ ആരാധനക്രമമനുസരിച്ച് ഈ ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:22-33 വചനങ്ങൾ, അതായത് കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചുകൊണ്ട് ശിഷ്യരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന യേശുവിനെയും തുടർന്ന് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ അവരെ ക്ഷണിക്കുന്നതുമായ സുവിശേഷ സംഭവം ആയിരുന്നു. പാപ്പ ഇപ്രകാരം പറഞ്ഞു:
3: Cari fratelli e sorelle, buona domenica. Oggi il Vangelo ci parla di Gesù che sul lago di Galilea raggiunge i discepoli nel mezzo di una tempesta, camminando sulle acque. Dopo il miracolo dei pani e dei pesci, il maestro spinge i suoi a salire in barca e a prendere il largo, mentre lui si ritira sul monte da solo a pregare.
2: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ശുഭഞായർ. ഇന്നത്തെ സുവിശേഷം ഗലീലി കടലിൽ വെച്ച് കൊടുങ്കാറ്റടിക്കുന്ന വേളയിൽ വെള്ളത്തിനു മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തെത്തുന്ന യേശുവിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. അപ്പത്തിന്റെയും മീനിന്റെയും അത്ഭുതത്തിനു ശേഷം തന്റെ ശിഷ്യന്മാരോട് വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകുവാൻ കർത്താവ് ആവശ്യപ്പെടുകയും ശേഷം അവിടുന്ന് ഏകാന്തമായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലമുകളിലേക്ക് പിൻവാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ തീരത്തുനിന്നും അകന്നപ്പോൾ അവർ കാറ്റിലകപ്പെടുകയും മുൻപോട്ടു പോകുവാൻ ബുദ്ധിമുട്ടുകയും ചെയ്തു. അത്ഭുതകരമായ ഒരു അടയാളത്തിന് സാക്ഷ്യം വഹിച്ച വിജയകരമായ ഒരു അനുഭവത്തിനു ശേഷം ഇപ്പോൾ തിരമാലകളുടെയും എതിരെ വീശുന്ന കാറ്റിന്റെയും ഭീഷണിക്ക് മുൻപിൽ അവർ നിസ്സഹായരും ഭയചകിതരുമായി മാറുന്നു. രാത്രിയുടെ അവസാന യാമത്തിൽ പ്രക്ഷുബ്ധമായ കടലിനു മുകളിലൂടെ യേശു അവരുടെ അടുത്തേക്ക് വരുന്നു. പേടിച്ചുപോയ അവർ അതൊരു ഭൂതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അവിടുന്ന് അവരോട് പറയുന്നു: ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. കർത്താവിന്റെ സാന്നിധ്യം എല്ലാറ്റിനെയും മാറ്റിമറിക്കുന്നു. പത്രോസ് തിരമാലകൾക്ക് മുകളിലൂടെ അവിടുത്തെ അടുത്തേക്ക് കുറച്ചു ചുവടുകൾ നടക്കാൻ പോലും ശ്രമിക്കുന്നു. എന്നാൽ അവൻ ഭയപ്പെട്ട് മുങ്ങിത്താഴുവാൻ തുടങ്ങുമ്പോൾ യേശു അവനെ രക്ഷിക്കുന്നു. എന്നാൽ ഗുരു വഞ്ചിയിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ കൊടുങ്കാറ്റ് ശമിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ആ വിശ്വാസപ്രഖ്യാപനം സ്വയമേവ ഉയർന്നുവന്നു: സത്യമായും നീ ദൈവപുത്രനാണ്. ഈയൊരു വിശ്വാസപ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേരുന്നതിന്, എന്നാൽ ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചതോ ജനങ്ങൾക്കിടയിൽ വിജയം നേടിയതോ മാത്രം മതിയായിരുന്നില്ല. മറിച്ച് അവർക്ക് സ്വന്തം ബലഹീനതയിലൂടെ കടന്നുപോകേണ്ടി വന്നു. അതിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയേണ്ടി വന്നു. അപ്രകാരമാണ് അവർക്ക് അവിടുത്തെ സാമീപ്യത്തിലേക്ക് തങ്ങളുടെ കണ്ണുകളും ഹൃദയങ്ങളും സത്യസന്ധമായി തുറക്കുവാനും കൊടുങ്കാറ്റിനിടയിലും സമാധാനം കണ്ടെത്തുവാനും സാധിച്ചത്. പിന്നീടൊരിക്കൽ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടാവുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ ഈ മലയോട് ഇവിടുന്ന് മാറി കടലിൽ വീഴുക എന്നു പറഞ്ഞാൽ അത് സംഭവിക്കും. ഇതുതന്നെയാണ് അവർ ആ തടാകത്തിൽ അനുഭവിച്ചറിഞ്ഞത്. മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്രിസ്തുവിന്റെ സമാധാനം ആർത്തലയ്ക്കുന്ന തിരമാലകൾക്കിടയിൽ അവരുടെ അടുത്തേക്കെത്തി. ഈ അത്ഭുതം നമ്മെ ഒരു പ്രധാന കാര്യം പഠിപ്പിക്കുന്നു. ഒന്നാമതായി, വിജയത്തിൽ അമിതമായി അഹങ്കരിക്കാതിരിക്കുവാനും നമ്മെക്കുറിച്ചു തന്നെ വലിയ ഭാവം പുലർത്താതിരിക്കുവാനും, അതേസമയം ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ പോലും നിരാശപ്പെടാതിരിക്കുവാനും ഇതു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രശ്നങ്ങൾക്ക് മുൻപിൽ നാം നിസ്സഹായരാണെന്ന് തോന്നുമ്പോഴും നമ്മുടെ പരിശ്രമങ്ങൾക്കിടയിലും നാം മുൻപോട്ടല്ല പിന്നോട്ടാണ് പോകുന്നതെന്ന് തോന്നുമ്പോഴും നിരാശപ്പെടരുത്. ഏതു സാഹചര്യത്തിലും യേശു നമ്മെ ഉപേക്ഷിക്കുന്നില്ല. പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും അവിടുത്തെ വചനം ശ്രവിക്കുന്നതിലൂടെയും നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിലേക്ക് നാം വിനയത്തോടെ അവിടുത്തെ സ്വീകരിച്ചാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ നമുക്ക് സമാധാനവും വെളിച്ചവും നമ്മുടെ യാത്രയ്ക്ക് കരുത്തും ലഭിക്കും. തന്റെ വിശ്വാസത്താൽ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെട്ട മറിയം ദൈവത്തിലുള്ള ഈ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ.
3: Ci aiuti Maria a vivere così con abbandono fiducioso in Dio, lei che fu proclamata beata per la sua fede.
2: ഈ വാക്കുകളെ തുടർന്ന് പാപ്പ കർത്താവിന്റെ മാലാഖ എന്നാരംഭിക്കുന്ന ത്രികാല ജപം നയിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്തു.
3: Angelus Domini nunciavit Mariae
4: et concepit Spiritu Sancto.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
4: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Ecce ancilla Domini.
4: Fiat mi secundum verbum tuum.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
4: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Et verbum caro factum est,
4: et habitavit in nobis.
3: Ave Maria, piena di gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
4: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Ora pro nobis, Sancta Dei Genetrix,
4: udigni et ficiamur promissionibus Christi.
3: Oremus. Gratiam tuam quaesumus Domine mentibus nostris infunde, ut qui angelo nuntiante Christi filii tui incarnationum coniovimus per passionem meius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
4: Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
3: Pro fidelibus defunctis requiem aeternam dona eis Domine
4: et lux perpetua luceat eis.
3: Requiescant in pace.
4: Amen. Amen.
3: Dominus vobiscum
4: et cum spiritu tuo.
3: Sit nomen Domini benedictum
4: ex omnem et usque in saeculum.
3: Adiutorium nostrum in nomine Domini
4: qui fecit caelum et terra.
3: Benedicat vos omnipotens Deus Pater et Filius et Spiritus Sanctus.
4: Amen.
2: തുടർന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടമാടുന്ന യുദ്ധത്തിന്റെ ഭീകരത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഏവരെയും ക്ഷണിച്ചു. പ്രാർത്ഥനാ അഭ്യർത്ഥനകൾക്ക് ശേഷം പാപ്പ ഏവരെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ വരികളും സംഗീതവും നൽകി ആലപിച്ച ഗാനമാണ് നാം ശ്രവിക്കുന്നത്.